0: சிகவாக நக ஜமுக தேவா கைலாசாபத சரணம் தா.
1: நல்லொரு பாட்டாயிருந்து. நீங்க எത്ര வருஷமாயிட்ட அம்பலத்தில் வராறுண்டு?
0: ഞാൻ എല്ലാ വർഷവും കൊടി ഇറുമ്പം വരും.
1: എല്ലാ വർഷവും വരും. എന്തെങ്കിലും പ്രത്യേകിച്ച് നേർച്ച വഴിപാട് എന്തെങ്കിലും ഉണ്ടോ?
0: ഉണ്ട്. എന്റെ പേരക്കുട്ടിക്ക് ഒരു ജോലിയായി ഒരു വിവാഹവും നല്ലൊരു വിവാഹവും അമ്മ നടത്തിയ രണ്ട് ദിവസത്തെ പൂജ ഞാൻ ഇവിടെ നടത്തി കൊടുക്കാന്ന് നേർച്ചയുണ്ട്. ജോലിയായി ബാങ്കിലെ മാനേജരായിട്ട്, ഇനി ഒരു വിവാഹം.
1: അപ്പൊ നിങ്ങളുടെ ഒരു ആഗ്രഹം നടന്നു.
0: കല്യാണത്തിന് ദിവസം കുറിക്കുമ്പോ ഇവിടെ പൂജ കൊടുത്തി പൈസ ഏൽപ്പിക്കാന്ന് പറഞ്ഞു.
1: അപ്പൊ ദിവസം കുറിക്കുമ്പോ നിങ്ങൾ അവിടെ നിങ്ങളുടെ നേർച്ചകളൊക്കെ പൂർത്തിയാക്കാൻ പോകല്ലേ?
0: ഞാൻ കാശിയിലെല്ലാം പോയി ശിവലിംഗത്തിനെ കെട്ടി പിടിച്ചു തോന്നുന്നു.
1: ഓ, കാശിയിലേക്ക് പോയി?
0: കാശി രണ്ട് പ്രാവശ്യം പോയി. 10-12 പ്രാവശ്യം കാശി വിശ്വനാഥനെ തൊഴു. അയോധ്യയിട്ടെയോ എല്ലായിടവും പോയി.
1: നന്ദി. ഇപ്പൊ വദനാശ്രീ തുടരുവാങ്ങ.
2: അമ്മായി പ്രപഞ്ചത്തിൻ തായ്, അനേകം മക്കളെയും കാത്തുള്ള ഊർ തോറും കുടികൊണ്ടുള്ള എല്ലാ ഉയിരുകളിലും നിറയുന്നിരിക്കുന്നാൾ അമ്മാളിൻ മഹിമയും കരുണയും വാർത്തകൾക്ക് അപ്പാർപ്പെട്ടത്. അറിയാമയെ അകറ്റി ജ്ഞാനത്തെ ബോധിച്ച് നൽവഴി കാട്ടുപവൾ തായാനവൾ. നീ എന്റെ അഭയം യാറുണ്ട്? ഉൻ തുണയെന്റെ ഉയിരുകൾ ഏത് എങ്കിൽ എന്റെ വേണ്ടുതൽ താൻ അനവരും ഉള്ളെങ്കിലും പുണ്യം സൈതനമേ മനമേ പുതു പൂവുകളെ കണ്ണിയും ചെയ്യ കണവരും കൂടി നം കാരണത്താൽ നന്നി ഇങ്ങേ വന്ന് നം അടിയാകൾ നടുവൃക്ക പണ്ണി നം സെന്നിയന്മേൽ പത്മപാദം പതിന്തിടവേ. உபாசித்தாலே அம்பையின் அனுகிரகத்தால் நாமும் அந்த சத்தியம்தான் என்கிற ஞானத்தை அடைய முடியும். அம்பாளை வழிபடுவதன் மூலம் அஞ்ஞானம் விலகி மோட்சம் சாத்தியமாகிறது என்பதை சாஸ்திரங்கள் சொல்கின்றன. நேயர்களே, கூட்டாளமோடு அருள்மிகு பத்மஸ்ரீ அம்மன் கோவில்ல இருந்து நம்ம சித்திரை கொடை விழா நிகழ்ச்சியை கேட்டுட்டு இருக்கோம். உலக நாயகி எங்கும் நிறைந்தவள், பஞ்சிகை வண்ணத்தினால் சூலம் ஏந்தியவள், மாதங்க முனிவரின் புதல்வி என சக்தியானவள், வெவ்வேறு வடிவங்கள் உடையவள். அவள் நம்மை அரண் போல காத்திடுவாள். கூட்டாளமோடு அருள்மிகு பத்மஸ்ரீ அம்மன் திருக்கோவில் சித்திரை திருவிழா சிறப்பு நேரலை நிகழ்ச்சியை நிறைவு செய்து நிலையம் திரும்புகிறோம். நன்றி, வணக்கம்.